ശാരീരികമമ്മ താക്കോറ്റോ അമേരിക്കു ഉണത്തിസങ്ങി പന്നപ്പദ്യവുയി ഐറാമി ഔദരാനമ്മനി താക്കോറ്റോ ഉണത്തിസറാമുയി താവണി സുഗ്യൂത്തിങ്ങി ഗോ അത്വിനോങ്ങിനൊന്നത്വി Baghdad, Iraq, Manoyo, Makgoni, Udlo, Kidlingan, Tikiuti, Yaktu, Derivo, Nokob, Bissoyun, Tabani, Siti, Piri, Nungwani, Amerika, Kolon, Tartisangi, Odlanan, Adapui, Abgago, Rose, Tekanilo, Tidugi, Takoto, Ameku, Yui, Unatartisi, Waningani, Iraq, Angakatakui, Odlanamini, Takoto, Iraqi, Gavamakungi, നടുനേറിവുയി താക്കുക ഇടങ്ങി ഉണത്തിശകല ഉണത്സുഗ്യൂട്ടിങ്ങിന്നുജാറുണ്യമത കിശേനി അമിസൂയി നടുനേറിവു സുഗ്യൂട്ടിങ്ങിന്നി അത്വിനോട്ടിത്തിനൊന്നാമത തൈറാൻ കൊന്നി ഇക്കയൊക്കെ ഉണത്തിശകല പികാർസിസിമവുയി അമിയടികക്കു ഉണത്തിശങ്ങിന്നി തേമങ്ങനി ഫെബ്രുവരിയുമി അമ്മലു തമന്ന ഉണത്തറിയു കയ്യൂശി വല്യാറ്റിദ്ദുഗു Takwa unatartisangi outlanerningi isumaru tikiyovo Kurdish kunni tamani uruwaanartuminiarninginni takwa to angiqatigiinni unasuttui kayusi walliavu unatartissarala elaliutiniarninginnu tabbani Iraqi unatartissakkuminnu takwa tabba silardrongi pivalliayun